0: സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റ് മീൻസ് യൂസിംഗ് വാട്ടർ ഇൻ എ വേ ദാറ്റ് മീറ്റ്സ് അവർ പ്രസന്റ് നീഡ്സ് വിതൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു ആക്സസ് ക്ലീൻ ആൻഡ് സേഫ് വാട്ടർ. ദിസ് ഇൻക്ലൂഡ്സ് പ്രൊട്ടക്ടിംഗ് അവർ നാച്ചുറൽ വാട്ടർ റിസോഴ്സസ് സച്ച് ആസ് റിവേഴ്സ് ലേക്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ഫ്രം പൊല്യൂഷൻ ആൻഡ് ഓവർ യൂസ്. ഇറ്റ് ഓൾസോ കോൾസ് ഫോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് വാട്ടർ ഇൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് എൻഷുറിംഗ് ദാറ്റ് നോ ഡ്രോപ്പ് ഈസ് വേസ്റ്റഡ്. ദിസ് ഇമ്പോർട്ടൻസ് ഈസ് ഹൈലൈറ്റഡ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 6 ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ഓൾ. ബൈ പ്രാക്ടീസിംഗ് സസ്റ്റൈനബിലിറ്റി ലെറ്റ് എസ് കമ്മിറ്റ് അവർ സെൽവ്സ് ടു റെസ്പോൺസിബിൾ വാട്ടർ യൂസ് ആൻഡ് ബിൽഡ് എ സെക്യൂർ ഫ്യൂച്ചർ ഫോർ ഓൾ.
1: प्रिय श्रोताओं, आप सभी ने अभी जल के महत्व, जल संकट और जल के समाधान के बारे में सुना है। जल जीवन का अमूल्य संसाधन है, हमें इसका सही उपयोग करना चाहिए और जल की बर्बादी से निरंतर बचना चाहिए। जल है तो कल है, इस बात को हमें समझकर जल संरक्षण के लिए अत्यंत प्रयास करना चाहिए। हमें उम्मीद है कि आपको अवश्य इस कार्यक्रम से प्रेरणा मिली होगी। अब हम आपसे अनुमति चाहते हैं, इनर वॉइस रेडियो सुनते रहें, जल के प्रति अपनी जिम्मेदारी को निभाते रहें। जल है तो जीवन है। नमस्कार।